ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 12-ാം തീയതി, തിങ്കളാഴ്ച. മഹിളാലയം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീവിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സുരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് MV ബംബൂക്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ യാത്രാബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. MV രംഗത്ത് നാളെ രാവിലെ 6:15 ഷഹേ ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടുന്ന MV റാണിചങ്ക തിരികെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ രാവിലെ 8:45. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് ഷഹേ ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന

വിജോളി പോയി അവിടെ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീ ദ്വീപിലേക്ക് യാത്ര തുടരും. വൈകുന്നേരം 3:30 ഇതേ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. നാളെ ഉച്ച കഴിഞ്ഞ് 2:30 ഷഹീ ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന MV രംഗത്ത് തിരികെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ വൈകുന്നേരം 4:30. MV റാണിലക്ഷ്മി സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പുറപ്പെടും. 30-ാം തീയതി അതായത് ബുധനാഴ്ച രാവിലെ 5:30 യാത്രാ ബോട്ടിന്റെ ഷഹീ ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു. നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 28 പേവിഷബാധയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിൻ്റെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക റാബിസ് ദിനമായി ആചരിക്കുന്നു. ആദ്യമായി ഫലപ്രദമായ റാബിസ് വാക്സിൻ വികസിപ്പിച്ച ലൂയി പാസ്റ്ററിൻ്റെ ചരമവാർഷിക ദിനമാണ് ലോക റാബിസ് ദിനമായി ആചരിക്കുന്നത്. പേവിഷബാധ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിൽ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരുകളുടെയും കൂട്ടായ പ്രവർത്തനം എത്രമാത്രം പ്രാധാന്യമാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റാബിസ് എന്നത് നാഡീവ്യവസ്ഥയെ ആക്രമിക്കുന്ന ഒരു മാരകമായ വൈറൽ അണുബാധയാണ്. നമ്മൾ ജാഗ്രത പാലിക്കുകയും ശരിയായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ റാബിസിനെ പൂർണ്ണമായും തടയാൻ കഴിയും. റാബിസ് പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഈ മാരക രോഗത്തെ പരാജയപ്പെടുത്തുന്നതിലെ പുരോഗതി എടുത്തു കാണിക്കുന്നതിനുമായാണ് ലോക റാബിസ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്.
1: India's greatest treasures are not just its monuments.

0: there are its people, culture, and untold stories. The Ministry of Information and Broadcasting, through Prasar Bharati, proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes, or hidden destinations, your story matters. Create a 1 to 3 minute video, reel, documentary, podcast, or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality, and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level, and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India. Because every district has a story worth telling.
1: ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിൽ ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദം നേടിയവർക്കും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 40 വയസ്സിൽ കൂടാൻ പാടില്ല. ശ്രീ വിജയപുരം മുനിസിപ്പൽ പരിധിക്കുള്ളിൽ താമസിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഈ നിയമനം തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.

മഹിളാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, വീട്ടിലും ജോലിസ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് മിക്ക വനിതാ സുഹൃത്തുക്കളും. തിരക്കിനിടയിൽ പലപ്പോഴും സമാധാനമായിരിക്കാനോ സന്തോഷിക്കാനോ പറ്റില്ലെന്ന പരാതി പലർക്കും ഉണ്ടാകും. സന്തോഷം കണ്ടെത്താൻ നാം തന്നെ വിചാരിക്കണം. ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ വിട്ടുപോകാറുണ്ട് മിക്ക വനിതാ സുഹൃത്തുക്കളും. എന്നാൽ സന്തോഷത്തിലേക്കുള്ള വഴികൾ കൂടെയാണ് നിങ്ങൾ വിട്ടുകളയുന്നത്. നല്ല ഭക്ഷണം, ഉറക്കം എന്നിങ്ങനെ ചെറുതെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നടത്തം, യോഗ, മെഡിറ്റേഷൻ, ചർമ്മ സംരക്ഷണം എന്നിവ സന്തോഷം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു നോക്കൂ. സ്വയം ഇഷ്ടപ്പെടാനും സന്തോഷിക്കാനും അത് നിങ്ങളെ സഹായിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ സന്തോഷം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയാത്തവരും ധാരാളമുണ്ട്. പുസ്തകം വായിക്കുന്നതോ പാട്ട് കേൾക്കുന്നതോ ആവാം ചിലരുടെ ഹോബി. ഇനി ചെടികളെ പരിപാലിക്കുന്നതോ ഭക്ഷണം ഉണ്ടാക്കുന്നതോ സിനിമ കാണുന്നതോ ഒക്കെയാകാം മറ്റൊരാൾക്ക് ഇഷ്ടം. ആസ്വദിച്ച് ചെയ്യുന്നതെന്തും നമുക്ക് സന്തോഷം പകരും. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. എന്തിലും പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാനാകും? ഇനി വേണ്ടത് വേണ്ടാത്ത ചിന്തകളെ കുറച്ച് ദൂരെ നിർത്താം എന്നുള്ളതാണ്. ലഭിച്ച ജീവിതം മറ്റുള്ളവരെക്കാൾ എത്ര നല്ലതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ എത്രയെന്ന് ചിന്തിച്ചാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. ആ പോസിറ്റിവിറ്റിയിലൂടെ സന്തോഷവും നമുക്ക് കൈവരും. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ കാരണങ്ങളില്ലാതെ സന്തോഷവും സങ്കടവും ഒക്കെ തോന്നാറില്ലേ? സന്തോഷം, സങ്കടം, പേടി എന്നിങ്ങനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുന്നതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താനാകും. മനസ്സിനെ ഒരുപാട് അസ്വസ്ഥമാക്കിയ ചിന്തകൾ പോലും ഇങ്ങനെ എഴുതുന്നതിലൂടെ മാറും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും നാം ശ്രദ്ധ കൊടുക്കണം. സ്വന്തം കാര്യം പോലും നോക്കാൻ സമയമില്ല.

എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും എന്നാകും മിക്ക വനിതാ സുഹൃത്തുക്കളും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, പങ്കാളിയുടെയോ കുഞ്ഞുങ്ങളുടെയോ സുഹൃത്തിൻ്റെയോ കാര്യത്തിൽ സഹായിച്ചാൽ മതിയാകും. ചില സമയങ്ങളിൽ ഒരു പുഞ്ചിരി പോലും മറ്റൊരാൾക്ക് സഹായകമായേക്കാം. ഒരാളെ സഹായിക്കുന്നതിലൂടെയോ ദയ കാണിക്കുന്നതിലൂടെയോ പറയാനാകാത്ത സന്തോഷവും സമാധാനവും നമുക്ക് കൈവരുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നേടുമ്പോഴുള്ള സന്തോഷത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നീണ്ട കാലം കൊണ്ട് നേടാവുന്നതും വളരെ ചെറിയ സമയത്തിനുള്ളിൽ നേടാവുന്നതുമായ ലക്ഷ്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. ദിവസം ഒരു പുസ്തകത്തിൻ്റെ 2 പേജെങ്കിലും വായിക്കാം. ആഴ്ചയിലൊരിക്കൽ സിനിമ കാണാം. എന്നും വ്യായാമം ചെയ്യാം. ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ആ ലക്ഷ്യം നിറവേറുമ്പോൾ തന്നെ സന്തോഷം നമ്മുടെ കൂടെയെത്തും.

ഉദാഹരണം സുജാത എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് ആലപിച്ച ഗാനമാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ കേട്ടത്. റഫീഖ് അഹമ്മദിൻ്റെ ഗാനരചനയ്ക്ക് ഗോപി സുന്ദറിൻ്റെ സംഗീതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, ഉണക്കമുന്തിരി അഥവാ കിസ്മിസ് എന്നത് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും ഒരു അത്ഭുത മരുന്നാണ് എന്നത് മിക്കവരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. പോഷകങ്ങളുടെ കലവറയായ ഈ കുഞ്ഞൻ ഉണക്കബലം ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങൾ നിരവധിയാണ്. തിളക്കമുള്ളതും ആരോഗ്യമുള്ള ചർമ്മം ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിലും ചർമ്മ സംരക്ഷണത്തിലും ഒരുപോലെ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഉണക്കമുന്തിരി. മഹിളാലയത്തിൽ ഇനി ചർമ്മ സംരക്ഷണത്തിനും ഒപ്പം ആരോഗ്യ സംരക്ഷണത്തിനും ഉണക്കമുന്തിരി എങ്ങനെ പ്രയോജനമാകുന്നു എന്ന് നോക്കാം.

തടയുന്നു. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ, പാടുകൾ എന്നിവ കുറയ്ക്കാനും പ്രായം കുറഞ്ഞ ചർമ്മം നിലനിർത്താനും സഹായിക്കുന്നു. ഉണക്ക മുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നത് ചർമ്മത്തെ ഹൈഡ്രേറ്റഡായി നിലനിർത്താൻ സഹായിക്കും. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ എന്നിവ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കുകയും ചർമ്മത്തിന് നല്ലൊരു മൃദുത്വം നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനുള്ള ഉണക്ക മുന്തിരിയുടെ കഴിവ് ചർമ്മത്തെ ഉള്ളിൽ നിന്ന് തിളക്കമുള്ളതാക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇത് മുഖക്കുരുവും മറ്റ് ചർമ്മ പ്രശ്നങ്ങളും കുറയ്ക്കാൻ ഉത്തമമാണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തെ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കാൻ ഉണക്ക മുന്തിരിയിലെ വിറ്റാമിനുകൾ സഹായിക്കുന്നു. ചർമ്മത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് മികച്ചതാണ്.

ചിത്രത്തിന് വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ കേട്ടത്. വി മധുസൂദൻ നായരുടെ ഗാനരചനയ്ക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, തിരക്കേറിയ ദിവസങ്ങളിൽ രുചികരമായ ഒരു കറി തയ്യാറാക്കാൻ അധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരക്കാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മികച്ച വിഭവമാണ് ഗ്രീൻ എഗ് മലായി. ഇന്നത്തെ പാചകരംഗത്തിൽ വളരെ വേഗം തയ്യാറാക്കിയെടുക്കാവുന്ന ഗ്രീൻ എഗ് മലായി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.

തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ: വേവിച്ച മുട്ട 4 എണ്ണം, സവാള 2 എണ്ണം, പച്ചമുളക് ആവശ്യത്തിന്, മല്ലിയിലയും പുതിനയിലയും 1 പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ചെറിയ സ്പൂൺ, തേങ്ങാപ്പാല് 1 ചെറിയ കപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ 1 ടീസ്പൂൺ വീതം, എണ്ണ അല്ലെങ്കിൽ നെയ്യ് ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധത്തെക്കുറിച്ച് കേൾക്കാം. ആദ്യം 1 പിടി മല്ലിയിലയും പുതിനയിലയും 2-3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എന്നിവയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ എണ്ണയൊഴിക്കുക. ശേഷം എടുത്തുവച്ചിരിക്കുന്ന 2 സവാള ചെറുതായി എരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇത് 5 മിനിറ്റ് നന്നായി വഴറ്റുക. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ചേർക്കണം. ശേഷം നന്നായി ഇളക്കിക്കൊടുത്ത് ചെറു തീയിൽ വെച്ച് 5 മിനിറ്റ് വേവിക്കണം. തിളച്ച് കൂട്ടിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് ചെറു തീയിൽ വെച്ച് വേവിക്കണം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട 2 ആയി മുറിച്ച് ചേർക്കാവുന്നതാണ്. ശേഷം ചെറിയ തീയിൽ വെച്ച് കറി നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. വെള്ളം വറ്റി കറി ഒന്ന് കുറുകി വരുമ്പോൾ തീയണയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചൂടോടെ ഗ്രീൻ എഗ്ഗ് മലായി തയ്യാറാക്കാം.

ഇര എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യറും ചേർന്ന് ലഭിച്ച ഗാനമാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ കേട്ടത്. ബി കെ ഹരിനാരായണന്റെ ഗാനരചനയ്ക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം. ഇതോടെ ഇന്നത്തെ മഹിളാലയം സമാപിച്ചു. ഇന്നത്തെ മലയാളം പരിപാടി ഇതോടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ ആർ.